പാടലിൽ പ്രസിദ്ധ സെല്ലക്കുട്ടി തന്റെ ഇനിമയാണ് നാട്ടുപുറ പാടൽ കേട്ടും. കാളിക്കലമ്പ് മീഴ്ചയിൽ അടുത്ത് നം മണ്ണിൻ വാസനയെ കാറ്റിൽ ഏന്തി വരേണ്ടത് നമ്മവർ കുഴലിൽ സുന്ദ